0: ഗഡി മിഹാർ മിവണി നോഗഡി ഹമിനെട്ട് ഹിംഗാഫ കൊറിയ മിദ രാജേന്ദ്ര മിയതു കിഷോർ ശർമ കൊറിയ ഗെന്ദാണ് നോഗഡി തിരി സിംഗു മഹാമേണക്കസ് ഇതുരു ബാവരിയ കഗുളാദേ ഫമിവണി മി ഫഹാരു മലക അതെമി മിയതു കിഷോർ ഗെനാത്ക മെസ്സേജ് കൊറി ബാവരി അസ്സലാമു അലൈക്കും മലക
1: വഅലൈക്കും സലാം
0: കൊബ കിനെ ഹാല ഹുവ
1: ഹാല ഹുവ വരടംഗള
0: വരടംഗള തോ
2: കൊബ ടുളനി ഹമ വസീഫാഗ
1: ഡ്യൂട്ടി ഗോണലി ഹമ
0: അടു ഇവേ
2: ഗോത്തേ
0: മീഹുണ വാഹക്കണുതക്കയോതി മണ്ണെ സൂതുക ദശും അടു
2: ബരുവണി രംഗളുവ മുന്താണ് ഇതോ നമ്മ ബൊടീവണി എക്കല ഇരുഗെ ഹൂണു അണ്ണവരക്ക രംഗളുവാണ് കണ്ണെ ഇതോ ഹിന്ദുനുഗെ ഫിനി ഇഫാഫതി രംഗളത്തി
0: മലക്കാത്തി അണേ അടാച്ചി രംഗളുവാണയോ മീ അണേ തി ഫോൺ കോൾ തൊക്കുക നതീജ രംഗളുവിമ
2: ടിക്ടോക്
0: ലൈവ് കുതി നാടു ഇവേ ഗോതാ ನಾಲ್ಕಾತಿ ದಕ್ಕ ವಾಗೆ ಸಡು ಇವೆ ಗೊತ್ತ ಹದಾಫ ಮೇ ಇವೆ
2: ಕಮೆಂಟ್ ರೇಡಿಯೋ ಗೆ ಹಮ ಹುರಿ ವರ ಗಿನ ಮೀ ಹುಣ್ಣ ಅಡು ಇವೆ ನನಿಕ ಟಿಕ್ಟಾಕ್ ಗೆ ಮಿಹಾರತಿ ಹುರಿ ಹಾಕುದನ್ನ ಸಡು ಇವೆ ಬ್ಯಾವರ್ ಮೀ ಹುಂಗ್ ಹೇಕಿ ಕೊತ್ತಿ ಬುಣಿ ಒಂದಾಣಿ
0: ಒಂದಾಣೆ ಬುಣ ನಿಮ್ಮ ಲಾಕ ಒಮ್ಮೆ ಸಾರಿ
2: ಡಿಸೆಂಬರ್
0: ಹೆಕೇತಿ
2: ഡിസംബർ ആദ്യ ആണേ
0: ആ
2: അത് സെപ്റ്റംബർ ഒന്ന്.

0: സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഹിസാബും
1: ദീവാണ
2: ദീവാണ
0: ഫരാത്തുമ്പോ ബാക്കി വെള്ളാണ് മതക്കാം.
1: ആ അതെ.

0: ദിവഹി എഫ് എം, ദിവഹി ഉണ്ടായി
1: നോദിയ കെ മെഗാഹെർട്സ് ദിവഹി എഫ് എം അബദുസ് എം മെഗാ.
2: ലവയ കഫ്ബഹ ലവയ.

0: ദിവ്യ എഫ് എം ദിവ്യഹിം നായക്
1: ദിവ്യ എഫ് എം നൂതിയേക്കം മെഗാഹെർട്സ്.
2: അസ്സലാമു അലൈക്കും. നൊതിയേക്ക മെഗാഹെർട്സ് ദിവ്യ എഫ് എം കുറിയേക്കെന്ന വൈറൽ വൈബ് മിസ്സസ് ആഗമളി ആ ഷോയ്ക്ക് ഫറാത്തും മർഹബ. മി ഹഫ്താഗി ഷോ ആയ കിഗവസ് മി ബദൽ കൊല്ലി അൽഗുൻ ഫഹീദ. മി ഷോയ്ക്ക് മ്യൂസിക്കി എക്കേക്ക് സമാൻ തവുക ദുനിയക്ക് എക്കി ഹിസാബ് തവുക എക്കെ ഗൊയ്ഗുത്ത മഷൂർ എഫവാ അതിവെസ് അൽഗുൻമെങ്കി ഹന്താണും ഫിലുവാലം ഉദഗൂ ലവത്തക എ ലവത്തക ബിഹെ മൗലുമാത് തി എഹുന്തേന ഗിനസ്തിരുമുഗെ മക്സദുഗ കുറിയേക്കെന്ന ഷോയെ വൈറൽ വൈബ്ഗെ മി ഷോ തവുക കൊമ്മെ ഹഫ്തയക്കുവെസ് കൊമ്മെവെസ് ഹാസ എ ദായരായക്കം എബ ബലാലം ബൈ ഫണ്ണനുന മഷൂറുകം ഹോദുമം എതങ് അഹരിഗെ ബുര മസെക്കെ ബേണുവെ നമസ് മധുബയക്കം എ നസീബ് ഹമ എമ്മെ ലവയക്കും വിസ്ലിബിഗെന്തേ. മി ഹഫ്താഗ വൈറൽ വൈബ് കമി ബലാലനി മ്യൂസിക്കി ദുനിയ സിസ്സുവാലി എമ്മെ വരുകദ ഡെബ്യൂ സിംഗിൾ തക മിഗ തെരേഗ നുവദിഹാഗ ഹരതോഗെ പോപ് മ്യൂസിക്കും ഫിഷിഗെങ് സ്ട്രീമിംഗ് റെക്കോർഡ് ത മുഗുരാലി ലവത വിസിമിനെ. മ്യൂസിക്കി ദുനിയഗ ബൈ ഫണ്ണാനുന ബൊഡു മക്ബൂൽ കമെങ് ഹോദുമം എതങ് അഹരിഗെ ബുര മസെക്കത ഗിന ഗൊഞ്ചെഹുന്തകെ കുരിമത് ലാഞ്ചെ ഹുണ്ണം വെസ് മധു ഫണ്ണാനകം എ ഫുർസത് ലിബെനി ഹീവെസ് നുകുരാഹ അവഹം എമ്മെ ലാവയക്കും. ബ്രിട്നി സ്പിയേഴ്സ്കെ ഫുരതമ സിംഗിൾ ലവ ബേബി വൺ മോർ ടൈമകി മിഫദ ഹാരം കുറനിവി കാമയാബിയെങ് ഹോദാ മ്യൂസിക്കി ഇംഗിലാബെക്കെണുവി ലവേ. നവാർസത്തേക്ക നുവദിഹ അവ്വണാഹരുഗെ ഒക്ടോബർ മഹു നെരുണു മി ലവവണി ചാട് കുരവുണു കൊമ്മെ ഗൗമെഗ്ഗെ എവ്വണ മഗാം വെസോദാഫ. മി ലവാഗെ കാമയാബിയ ബലാലാരു ദുനിയേഗെ എക്കി കങ്കളുതോഗെ മ്യൂസിക് ക്രിട്ടീക്കും വണി മി ലവാഗെ ഫുരിഹമകമ നുഹണു തൗരീഫ് കൊഫ. അതെ മഷൂർ റോളിംഗ് സ്റ്റോൺ മജല്ലായം വണി മി ലവേക്കി എഹാതന ഫണ്ണാണകു നെരുണു എമ്മെ വരുകദാദി എമ്മെ മൊളു ഫുരതമ ലവകമണ് നിമ്മാഫ. മിലവയാ ഗുളേ ഹാരം കുറുവനിവി എങ് ഹ ഗീകതക്കി മി മഷൂറു ലവക്യുന്തെരിയ മെക്സ് മാർട്ടിൻ ടി എൽ സി ബേണ്ട ലിയതിൻ ലവയക്കവും. നമിസ് ലവാഗ ഗിവശ അണിയാൻ ഹിവർദേ ഫദ മാനെ ദേഹവാ കമബുണെ എ ബേണ്ടു മിലവ ബലേന്നുഗൈ. എ നമിസ് ബ്രിട്നിഗെ അടു മിലവ റെക്കോർഡ് കൊ നിരുമായകീഗ നുവദിഹാഗ അഹർത്തോഗെ ഫഹുകൊളു പോപ് മ്യൂസിക്കം ആ തിരുമെക്കെനുവി. മി ലവയാക്കീഗ ബ്രിട്നി സ്പിയേഴ്സ് വെഗെന്തിയേ മുളി മ്യൂസിക്കെ താരീഹുഗെ മിശ്ര ബദൽ കൊല്ലി ബൈനലക്വാമി സൂപ്പർ സ്റ്റാറക.

0: വൈറൽ വൈബ്.
1: ന്യൂജീൻസ്കെ ഹൈപോയക്ക് കേ പോപ് മ്യൂസിക് ആദ്യ ഖിലാഫ് ബദലക്കെന്നു വിലാവേ ദിഹസ് ബാവിസ്വനാഹർ നെരുണു മിലാവണി ബിൽബോർഡ് ഗ്ലോബൽ 200 ചാർട്ടുകെ ഗത ദിഹേഗ എത മഹെവന്ദെങ്ങുവെ സ്പോട്ടിഫൈഗ 40 മില്യൺ സ്ട്രീംസ് എമ്മി അവഹൻ ഹമകുരി കേ പോപ് അംഹെം ബേണ്ടുകെ ലവാഗെ റെക്കോർഡ് ഹോദാഫ ಮ್ಯೂಸಿಕ್ ಫಾಡುಕಿಯುಂತರಿ ಮಿಲವೆಯ ತೌರೀಫ್ ಕುರಿ ಆಮುಕೊ ಕೇಪೊಪ್ ಕೈವೆ ಅವಸ್ ಮ್ಯೂಸಿಕ್ಗೆ ಬದಲುಗ ನುವದಿಹ್ಯಾಗೆ ಆಹಾರತವಗೆ ಆರ್ ಎನ್ ಬಿ ಮ್ಯೂಸಿಕ್ಗೆ ಹಿಗ್ಯಾಮ್ ಕಂಗ್ ಅಲುಂಗಿನ ಸ್ತೀಫವಾತಿ.

0: തശിർ
1: എവരെങ്കിലോ തത്തിരുവെ നിഖമത് വെഗം വാഹാൽ ഫെതുരി ഗണ്ണ ഗൊഫുളങ്കി തക്കെ ഫതൈ കവ്വളതകും എവരെ നുക്കുന്നാനത്തെ.

0: ഫഅദ്ദുർ
1: അദി ഹമ കശവറു എകലേഗ ഫാനുഗെ മെഹ്മാനു നാമെദു നുബാ ഖന്ത കുർമട്ടക എകലേഗ ഫാനുഗ അരിഹും എവരിൻ എദിഗതെ ഫഹതിമൻ റസ്കലാംഗെ എവരിൻഗെ ലോത കണുകുര വീമേ അദി എൻഗെ വീമേ ഫഹതി എബാ മീഹുൻ തിമൻ റസ്കലാംഗെ അസാബായി ഇൻദാറുഗെ റഹ ലിബ്ഗന്നാശെ
0: وَلَقَدْ صَبَّحَهُمْ بُكْرَةً عَذَابٌ مُسْتَقِرٌ
1: أَدِي هَمَا كَشْوَرُمْ فَتِهِجَّ فَتِسْوَغُتُغَا دِمِهُنَّنِي عَذَابُ عَيْسَ اَيُرِنْ نَجَّهُنِي
0: فَذُوقُوا عَذَابِي وَنُذُرُ
1: فَهَ تِيَبَا مِيهُنْ تِمَنْ رَسْكَلَانْجِ عَذَابَي إِنْذَارُغِ رَحَ لِبْغَنَّاشِ
0: وَلَقَدْ يَسَّرْنَا الْقُرْآنَ لِلذِّكْرِ فَهَلْ مِن مُدَّكِرٍ
1: ഹമകശ്വരം തിമൻ റസ്കലാംഗെ ഖുർആൻ ഹന്ദമ കുളൗമ ഫസേഹ കൊദ്ദവീമെ ഫഹ ഹന്ദമ ഖുറാ മീഹകു വേഹിയെ
0: وَلَقَدْ جَاءَ آلَ فِرْعَوْنَ النُّذُرُ
1: ഹമകശ്വരം ഫിർഔനുഗെ മീഹുംഗെ ഗാതം ഇൻദാർതം ഐ
0: കദ്ദബു ബിആയാതിനാ കുല്ലിഹാ ഫഅഖദ്നാഹും അഖദ അസീസിൻ മുഖ്തദിർ
1: തിമൻ റസ്കലാംഗെ ദെക്കേവി ഹുർഹാ മുഅജിസാത എവരൻ ദഗുകുരുവെ ഫഹ അസീസ് വന്ത കുളദും വന്ത കലഗ്ഗെ ഹിപ്പെവുമകും തിമൻ റസ്കലാംഗെ എവരൻ ഹിപ്പെവീമേ

ഓഡിയോ വാഹകം. അസ്സലാമു അലൈക്കും. നോദിയക്കെ മെഗാഹെർട്സ് ദിവ എഫ്എം ഗെ ഹുന്തെരിന വരങ്ങു ഫയർ വകുത്കൊളക്കം എദമും ഓഡിയോ വാഹകയാക്കു മിബദ്ദോ കൊല്ലി ഐഷത് സൈന. ഓഡിയോ വാഹക മി സിൻസിലാഗ അൾഗൺമെ മിഹാരു മിഗെനസ്തിനി ഹുരിമെ തിയ ഹ്യാലുഗ മി ഹഫ്താഗ മിഗെനസ്തിനി മി വാഹകയാഗ തിംവണ ബ മി വാഹക ഹദിയാക്കു ഫവണി മുതഹർ ഇബ്രാഹിം മുത സമു സീനു ഹിതദു വാഹക ഹുഷാഴദനി അഷ്ത അബ്ദുൽ കരീം. ഹുരിമെ തിയ ഹ്യാലുഗ.